നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, മലയാളം പരിപാടിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, മേടമാസം 21 തീയതി, തിങ്കൾ, ശനിയാഴ്ച. ഇന്ന് കൊല്ലവർഷം 1201, മേടമാസം 26 തീയതി, ശനിയാഴ്ച. ഗ്രാമകേരളം അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടികൾ. ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പോകുന്ന ബോട്ടുകളുടെ യാത്രാ വിവരം. എം വി ബംബൂഖ നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ് ദ്വീപ് ലോങ് ഐലാൻഡ് വഴി രംഗത്തേക്ക് യാത്ര തിരിക്കും. ഈ ബോട്ട് ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. എം വി റാണി ലക്ഷ്മി നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടും. ഈ ബോട്ട് ഷഹീദ് ദ്വീപിൽ നിന്നും രാവിലെ 8:35 ശ്രീ വിജയപുരത്തേക്കും യാത്ര തിരിക്കും. എം വി നോർത്ത് പാസേജ് നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കുന്ന ഈ ബോട്ട് സ്വരാജ് ദ്വീപിൽ നിന്നും രാവിലെ 8:45 ശ്രീ വിജയപുരത്തേക്കും മടക്കയാത്ര തുടരും. എം വി ഹഡ്ബേ നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പോവുകയും അവിടെ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2:30 സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. എം വി റാണി ലക്ഷ്മി നാളെ രാവിലെ 11:30 സ്വരാജ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് അവിടെ നിന്നും വൈകിട്ട് 3:30 ശ്രീ വിജയപുരത്തേക്കും യാത്ര തുടരും. എം വി നോർത്ത് പാസേജ് നാളെ ഉച്ചയ്ക്ക് 2:30 ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പോവുകയും അവിടെ നിന്നും വൈകിട്ട് 4:30 ശ്രീ വിജയപുരത്തേക്കും മടങ്ങുന്നതാണ്. എം വി കമോട്ട നാളെ വൈകിട്ട് 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെടുന്ന ഈ ബോട്ട് 11 രാവിലെ 5:30 സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്കും യാത്ര തിരിക്കുന്നതാണ്. യാത്രാ ബോട്ടുകളുടെ യാത്രാ വിവരം സംബന്ധിച്ച അറിയിപ്പ് സമാപിച്ചു. ¶¶

ആകാശവാണി 90-ാം വർഷത്തിൽ 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. തലമുറകളിലൂടെ പ്രതിധ്വനിക്കുന്ന ഒരു ശബ്ദം പിറന്ന നാടിൻ്റെ സാംസ്കാരിക വിവര പ്രക്ഷേപണ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ആ ദിനം. സ്വാതന്ത്ര്യാനന്തരം അതിവേഗം വളർന്ന ഓൾ ഇന്ത്യ റേഡിയോ 1956 ആകാശവാണി എന്ന പേർ സ്വീകരിച്ചു. 591 നിലയങ്ങളിലൂടെ ജനസംഖ്യയുടെ 98% എത്തിച്ചേരുന്ന മാധ്യമമായി വളർന്ന് പന്തലിച്ചു. ബഹുജൻ ഹിതായ ബഹുജൻ സുഖായ എന്ന മഹത്തായ ആദർശങ്ങൾ പാലിച്ചുകൊണ്ട് ഇന്നും ജനങ്ങളുടെ ഉറ്റമിത്രമായി അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കുചേർന്ന് വിനോദത്തിൻ്റെയും അറിവിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പാതകളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു.

ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ജന്മദിനം എല്ലാ വർഷവും മെയ് 9 ആചരിക്കുന്നു. 1866 മഹാരാഷ്ട്രയിലാണ് ഗോഖലെ ജനിച്ചത്. ആദ്യകാല ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ ഒരു പ്രമുഖ നേതാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുതിർന്ന അംഗവുമായിരുന്നു ഗോഖലെ. മിതവാദ വീക്ഷണങ്ങൾക്ക് പേരുകേട്ട അദ്ദേഹം ഭരണഘടനാ മാർഗങ്ങളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും സ്വയംഭരണം നേടുന്നതിൽ വിശ്വസിച്ചു. മഹാത്മാഗാന്ധിയുടെ ഗുരു എന്ന നിലയിലും ഗോഖലെ ഒരു പ്രധാന പങ്കുവഹിച്ചു. അഹിംസയെയും പൊതുസേവനത്തെയും കുറിച്ചുള്ള ഗോഖലെയുടെ ചിന്തകൾ ഗാന്ധിജിയെ വളരെയധികം സ്വാധീനിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഗോഖലെ നൽകിയ സംഭാവനകളെയും വിദ്യാഭ്യാസം, സാമൂഹിക പരിഷ്കരണം, രാഷ്ട്രനിർമ്മാണത്തിനുള്ള സമർപ്പണം എന്നിവയെ ആദരിക്കുന്നതിനുള്ള ഒരു ദിവസമായി അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഓർമ്മിക്കപ്പെടുന്നു. ഇന്ന് ബംഗാളി കലണ്ടർ പ്രകാരം വൈശാഖ മാസം 25 ഭാരതത്തിൻ്റെ മഹാനായ സാഹിത്യകാരൻ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ജന്മദിനം അഥവാ രവീന്ദ്ര ജയന്തി ആഘോഷിക്കുന്നു. 1861 ജനിച്ച ടാഗോർ ഒരു കവി, തത്വചിന്തകൻ, സംഗീതജ്ഞൻ, ചിത്രകാരൻ ഇവയെല്ലാമായിരുന്നു. തൻ്റെ ഗീതാഞ്ജലി എന്ന കൃതിക്ക് 1913 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടി. ഈ ബഹുമതി നേടുന്ന ആദ്യ ഏഷ്യക്കാരനായിരുന്നു ടാഗോർ. അദ്ദേഹത്തിൻ്റെ രചനകൾ മനുഷ്യസ്നേഹം, പ്രകൃതിപ്രേമം, സർവമാനവ സൗഹൃദം എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നു. നമ്മുടെ ദേശീയഗാനം ജനഗണമനയുടെ സ്രഷ്ടാവും ടാഗോറാണ്. രവീന്ദ്ര സംഗീതം എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ഇന്നും മനുഷ്യ മനസ്സുകളിൽ ആഴത്തിൽ സ്പർശിക്കുന്നവയാണ്. ഈ വിശേഷ ദിവസമായ 25 അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും ആശയങ്ങളും നമ്മൾ ഓർക്കുന്നു. ചിന്തയുടെ സ്വാതന്ത്ര്യം, സൃഷ്ടിപരമായ സമീപനം, മനുഷ്യരിൽ ഐക്യം എന്നിവയ്ക്കാണ് അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തെ ആദരിച്ച് അറിവും സർഗാത്മകതയും കരുണയും നമ്മുടെ ജീവിതത്തിൽ വളർത്താം.

റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ സംഘടിപ്പിക്കുന്ന ഒരു പ്രധാന അന്താരാഷ്ട്ര ക്യാമ്പയിനാണ് യു എൻ ആഗോള റോഡ് സുരക്ഷാ വാരം. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ 2 വർഷത്തിലൊരിക്കൽ ഇത് ആചരിക്കപ്പെടുന്നു. ഗതാഗത നിയമങ്ങൾ പാലിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ റോഡപകടങ്ങൾ കുറയ്ക്കുകയും ജീവൻ രക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ആഴ്ചയുടെ പ്രധാന ലക്ഷ്യം. അശ്രദ്ധമായ ഡ്രൈവിംഗ്, അമിത വേഗത, ഹെൽമെറ്റോ സീറ്റ് ബെൽറ്റോ ധരിക്കാത്തത്, വാഹനമോടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് എന്നിവ മൂലമാണ് റോഡപകടങ്ങളിൽ പലതും സംഭവിക്കുന്നത്. ഈ ക്യാമ്പയിനിലൂടെ സുരക്ഷിതമായ ഡ്രൈവിംഗ് രീതികളെക്കുറിച്ചും റോഡുകളിലെ ഉത്തരവാദിത്തമുള്ള പെരുമാറ്റത്തെക്കുറിച്ചും ആളുകളെ ബോധവൽക്കരിക്കുന്നു. നടത്തം, സൈക്ലിംഗ്, പൊതുഗതാഗതം തുടങ്ങിയ സുസ്ഥിരവും സുരക്ഷിതവുമായ ഗതാഗത സംവിധാനങ്ങളുടെ പ്രാധാന്യവും ഈ ആഴ്ച എടുത്തുകാണിക്കുന്നു. റോഡ് സുരക്ഷ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് യു എൻ ആഗോള റോഡ് സുരക്ഷാ വാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലളിതമായ നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ജീവൻ സംരക്ഷിക്കാനും എല്ലാവർക്കും റോഡുകൾ സുരക്ഷിതമാക്കാനും കഴിയും.

ഭക്ഷണവും അനുയോജ്യമായ ആവാസ വ്യവസ്ഥകളും തേടി ഈ പക്ഷികൾ രാജ്യങ്ങളിലൂടെ ദീർഘദൂരം സഞ്ചരിക്കുന്നു. പങ്കിട്ട ഇടങ്ങൾ പക്ഷി സൗഹൃദ നഗരങ്ങളും സമൂഹങ്ങളും സൃഷ്ടിക്കുന്നു എന്ന 2026 പ്രമേയം പക്ഷികൾക്ക് നമ്മുടെ ചുറ്റുപാടുകൾ സുരക്ഷിതമാക്കേണ്ടതിൻ്റെ ആവശ്യകത എടുത്തുകാണിക്കുന്നു. നഗരവൽക്കരണം, മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ അവയുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നു. മരങ്ങൾ നട്ടുപിടിപ്പിച്ചും മലിനീകരണം കുറച്ചും പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകൾ സംരക്ഷിച്ചും നമുക്ക് സഹായിക്കാനാകും. ലോക ദേശാടന പക്ഷി ദിനം ഈ പക്ഷികളെ പരിപാലിക്കാനും ഭാവി തലമുറകൾക്കായി പ്രകൃതിയെ സംരക്ഷിക്കാനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു.

ലോക ദേശാടന പക്ഷി ദിനം. ദേശാടന പക്ഷികളെയും അവയുടെ സംരക്ഷണത്തെയും കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായി മെയ് ഒക്ടോബർ മാസങ്ങളിൽ ലോക ദേശാടന പക്ഷി ദിനം വർഷത്തിൽ രണ്ടു തവണ ആഘോഷിക്കുന്നു.

0: ഒരു മാമ്പഴക്കാലത്തിന്റെ മധുര സ്മൃതികൾ ചിത്രീകൃത പരിപാടി.
1: അങ്കണ തൈമാവിൽ നിന്ന് ആദ്യത്തെ പഴം വീഴുകേ എന്ന് പാടാത്ത മലയാളിയില്ല. അതൊരു ശോകകഥയുടെ ആരംഭമാണ്.

മാവിന്റെ കാര്യത്തിൽ മലയാളിയുടെ ഇന്നത്തെ അവസ്ഥയും ഒരു ശോകകഥ തന്നെ. മാവ് മിക്ക സ്ഥലങ്ങളിൽ നിന്നും പോയി മറഞ്ഞു. വിശാലമായ പഴയ മുറ്റങ്ങളിൽ ആധിക്ഷം വഹിച്ചു നിന്നിരുന്ന മുത്തശ്ശി മാവുകൾ ഓർമ്മയിൽ മാത്രമേയുള്ളൂ. കാറ്റേവാ, ഞങ്ങൾക്ക് മാമ്പഴം വീഴ്ത്തിത്ത എന്നു പാടി അവധിക്കാലത്ത് കാത്തുനിന്ന കുട്ടികളും ഇന്നില്ല. എ ആർ തമ്പുരാൻ സ്ഥൂലാപ്രാധിപൻ എന്ന് പടുകൂറ്റൻ മാവിനെ കവിതയിൽ വിളിച്ചു. ഇപ്പോൾ ചലച്ചിത്രഗാനം എഴുതുന്നവർ മാത്രമാണ് മാവിനെയും മാമ്പഴത്തെയും മാമ്പൂവിനെയും അന്വേഷിക്കുന്നത്. പലതരം മാവിനങ്ങൾ കൊണ്ട് കേരളം സമ്പന്നമായിരുന്നു. പുളിച്ചിമാവിൽ നിന്ന് എറിഞ്ഞു വീഴ്ത്തുന്ന പച്ചമാങ്ങ കടിച്ചവന്റെ മുഖം കണ്ടാലറിയാം അതിന്റെ മുഴുവൻ രുചിയും അനുഭവിക്കുന്നു എന്ന്. മൂവാണ്ടൻ മാവിൽ നിന്ന് വീഴുന്ന മാമ്പഴം അതേപടി ചപ്പിക്കുടിച്ച് കൂട്ടുകാരനെ വിളിച്ച് അണ്ടിക്ക് കൂട്ടുപോ എന്ന് പറ്റിച്ച് എറിഞ്ഞു കളയുമ്പോൾ ഒരിക്കലും മാഞ്ഞുപോകാത്ത മധുരം അകമേ സ്വീകരിക്കുന്നുണ്ട് നാം. മധ്യവേനൽ അവധിക്കാലം മാമ്പഴക്കാലമാണ്. അവധിക്കാലമായാൽ പിന്നെ നാട്ടുമാവിൻ ചോട്ടിലാണ് കളിയും ചിരിയും കഥ പറച്ചിലുമെല്ലാം. കാറ്റടിച്ചാൽ മാഞ്ചുവെട്ടിലേക്കൊരോട്ടമാണ്. മാധുര്യമൂറുന്ന നാട്ടുമാങ്ങ കയ്യിൽ കിട്ടിയാൽ ചുന കടിച്ചു കളഞ്ഞ ശേഷം കിട്ടിയ പാടെ അത് ചപ്പിത്തിന്നും. വായുടെ വശങ്ങളിലൂടെ മാമ്പഴച്ചാറ് ഒലിച്ചിറങ്ങുന്നതും ചിലപ്പോൾ ചുണ്ടിലും മറ്റും മാങ്ങ ചുന വീണ് പൊള്ളുന്നതുമൊക്കെ മറക്കാനാകാത്ത ബാല്യകാല സ്മൃതികളാണ്. മലയാളിക്ക് മാവ് കേവലം ഒരു ഫലവൃക്ഷം എന്നതിലുപരി ജീവിതഗന്ധിയായ മറ്റെന്തൊക്കെയോ ആണ്. പറമ്പ് മുഴുവൻ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന പിടിച്ചാൽ പിടിമുറ്റാത്ത കൂറ്റൻ മാവുകൾ പുരയിടത്തിന്റെ പച്ചമേലാപ്പായിരുന്നു. കിളിച്ചുണ്ടൻ, തത്തച്ചുണ്ടൻ, കർപ്പൂരം, ശർക്കരേശി, മൂവാണ്ടൻ, പുളിച്ചി, നാരൻ, മൈലാപ്പൂ, കപ്പ, പച്ചതിന്നി, കോട്ടുകോണം, കോലൻ എന്നിങ്ങനെ എത്രയെത്ര നാടൻ മാവിനങ്ങൾ. കാക്കകൾ കൂടുവച്ച് വിഹരിക്കുന്ന അണ്ണാൻ പൊത്തുകൾ ഏറെയുള്ള ഈ നാടൻ മാവുകളിലേറെയും കുറ്റിയേറ്റുപോയിരിക്കുന്നു. അങ്ങിങ്ങായി അവശേഷിക്കുന്നവയുടെ കൊമ്പുകളും ചില്ലകളും പോലും കാണുവാൻ കഴിയാത്ത വിധം ഇത്തിൽ കണ്ണികൾ പടർന്നു വളർന്നിരിക്കുന്നു. നാട്ടിൻപുറം നന്മകളാൽ മാത്രമല്ല മാങ്ങകളാൽ കൂടി സമൃദ്ധമായിരുന്ന ഒരു ഗതകാലവും നമുക്കുണ്ട്.

0: ഇടിവെട്ടിയ തെങ്ങിന് ഇത്തിൽ പിടിച്ച മാവ് കൂട്ട്. പഴുത്ത മാവിലയിട്ട് പല്ലു തേച്ചാൽ പുഴുത്ത പല്ലിൻ പുഴുക്കേട് മാറും. മാമ്പൂവ് കണ്ടും മക്കളെ കണ്ടും മതിക്കരുത്. ഇങ്ങനെ മാവുമായി ബന്ധപ്പെട്ട പഴമൊഴികളും ധാരാളമുണ്ട്. ബോൺസായി പരുവത്തിൽ വളർന്നു നിൽക്കുന്ന കുള്ളൻ മാവുകളാണ് ഇന്ന് നമുക്ക് ചിരപരിചിതം. അല്ലെങ്കിൽ തന്നെ വലിയ മാവുകൾക്ക് വിശാലമായി പടർന്നു പന്തലിക്കുവാൻ ഇടമെവിടെ? പുതിയ പേരുകളും രുചിഭേദങ്ങളുമുള്ള ഒട്ടുമാവുകളോടാണ് ഇന്ന് എല്ലാവർക്കും പ്രിയം. കൊമ്പുണങ്ങുന്നതും ഒന്നിരാടൻ കായ്ക്കുന്നതും ഇവയുടെ സഹജ സ്വഭാവവുമാണ്. വീടിന്റെ ഉമ്മറത്തിണ്ണയിൽ നിന്ന് പറിച്ചെടുക്കാൻ കഴിയും വിധം മുറ്റത്ത് തണൽ വിരിച്ചു നിന്നിരുന്ന കിളിച്ചുണ്ടൻ മാവും, മാവ് പൂക്കുന്ന കാലമെത്തിയാൽ കാറ്റിനൊപ്പം കടന്നുവരുന്ന മാമ്പൂവിന്റെ ഹൃദ്യമായ മണവും, മുറ്റത്ത് കൊഴിഞ്ഞു വീണുകിടക്കുന്ന ഉള്ളിമാങ്ങയും അതിൻ്റെ ഒരു ഗന്ധവുമൊക്കെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവവും അനുഭൂതിയുമല്ലേ? ഇപ്പോഴിതാ നഗരത്തിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും സ്റ്റിക്കർ ഒട്ടിച്ചും നെറ്റിൽ പൊതിഞ്ഞും വരുന്ന മറുനാടൻ മാമ്പഴം കിലോഗ്രാമിന് 100, 150 രൂപ കൊടുത്ത് വാങ്ങിക്കഴിക്കുന്ന നമുക്ക് മാങ്ങയും ഒരു പരദേശി വിഭവമായിരിക്കുന്നു.
1: കോളേജ് അധ്യാപകനും എഴുത്തുകാരനുമായ ശ്രീ അജയൻ പനേറ
2: ഒരു മധ്യവേനൽ അവധിക്കാലം കൂടി അവസാനിക്കുകയാണ്. പണ്ട് മധ്യവേനൽ അവധിയുടെ മണം മാമ്പഴത്തിന്റെ മണമായിരുന്നു. നാട്ടുമാവിൻ ചുവട്ടിൽ ഒത്തുകൂടിയിരുന്ന ബാല്യങ്ങൾ, അത് കഴിഞ്ഞ് അതേ നാട്ടുമാവിൻ ചുവട്ടിൽ ചീട്ട് കളിക്കാനായി കൂടിയിരുന്ന നാട്ടിലെ മുതിർന്നവർ, ഗ്രാമീണ കൂട്ടായ്മകളും ഗ്രാമീണ സന്തോഷങ്ങളും ഗ്രാമീണമായ അന്യോന്യങ്ങളുമെല്ലാം നാട്ടിലെ വൻ മാവിൻ ചുവട്ടുകളിലായിരുന്നു രൂപപ്പെട്ടിരുന്നത്. വ്യത്യസ്ത ഇനത്തിലുള്ള മാമ്പഴങ്ങൾക്ക് മണമറിഞ്ഞ് കാണാതെ തന്നെ ഇന്ന മാമ്പഴം എന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ സുഗന്ധവാഹികളായിരുന്നു ഓരോ മാമ്പഴവും. അത് കഴിഞ്ഞ് പള്ളിക്കൂടത്തിലെത്തിയപ്പോൾ ഐമാവിൻ മരതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ എന്ന് വൈലോപ്പള്ളി പറഞ്ഞപ്പോൾ കുറെ കൂടി മാമ്പഴത്തിന്റെ ഗന്ധം ആസ്വാദ്യമായി. പിന്നെ പിന്നെ കാലം മാറിയ മാമ്പഴവും മാമ്പഴക്കാലവും മാമ്പഴം പിടിക്കുന്ന നാട്ടുമാവുകളും നാടൻ മാവിനങ്ങളും എല്ലാം വെട്ടി ഒഴിക്കപ്പെട്ടു. പിന്നെയും കുറെ കഴിഞ്ഞ് ഇന്ന് മാമ്പഴമെന്നാൽ പത്രങ്ങളിൽ വായിക്കുന്നത് പോലെ കാർബൈഡ് വെച്ച് പഴുപ്പിച്ച മാമ്പഴം, ഈച്ച പോലും സ്പർശിക്കാത്ത മാമ്പഴം, കഴിച്ചാൽ ഛർദിക്കുന്ന മാമ്പഴം. ഇങ്ങനെ മാമ്പഴത്തിന്റെ രുചിയും മണവും മാറുകയും രുചിയും മണവും ഇല്ലാത്ത തരത്തിൽ മാമ്പഴം വെറുമൊരു മാംസളമായ കഷണമായി മാറുകയും ചെയ്യുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. ഓർമ്മകളിലെ മാമ്പഴത്തിന് മധുരമുണ്ടായിരുന്നു. ഓർമ്മകളിലെ മാമ്പഴത്തിന് മണമുണ്ടായിരുന്നു. ഓർമ്മകളിലെ മാമ്പഴം പിടിക്കുന്ന മാവിൻ ചുവട്ടുകളിലായിരുന്നു ഞങ്ങളുടെ മധ്യവേനലിന്റെ ചൂട് ഒഴിവാക്കാനായി നാം ഒത്തുകൂടിയിരുന്നത്. ഇന്നിപ്പോൾ മലയാളത്തിലൊരു കവി പറഞ്ഞ പോലെ, മാതുല പുറത്താലും തീർന്ന മാമ്പഴക്കാലം എന്ന കവിത ഒന്ന് മാറ്റി പറയേണ്ടതുണ്ട്. പുതിയ മാതുല പുറത്താലും തീർന്ന മാമ്പഴക്കാലം എന്ന് പറയുകയല്ലാതെ വേറെ എന്താ? അന്ന് നാട്ടുമാവിൻ ചുവട്ടിൽ നിന്നും ആരംഭിക്കുന്ന കളി ഓട്ട വഴികൾക്ക് തടസ്സം നിൽക്കുവാൻ മതിലുകളില്ലായിരുന്നു. ഇന്ന് 5 സെന്റിനെ 4 വശവും വളച്ചു കെട്ടിയ മതിലുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ട കുട്ടികൾക്ക് നാട്ടുമാവിന്റെ ചുവടും നാട്ടുമാവിൻ ചുവട്ടിലെ ആർപ്പുവിളികളും നാട്ടുമാവിൻ ചുവട്ടിൽ ഒഴിഞ്ഞു വീഴുന്ന മാമ്പഴം പെറുക്കുവാനായുള്ള കൂട്ടയോട്ടവും ആ കൂട്ടയോട്ടത്തിൽ ജയിക്കുന്നവന്റെ മുഖത്തുള്ള സന്തോഷവും അവന്റെ മുഖത്തുകൂടി ആ നാട്ടുമാങ്ങ ഈമ്പി കുടിക്കുമ്പോൾ ഒഴുകുന്ന മഞ്ഞ നിറമുള്ള ദ്രാവകത്തിന്റെ മണവും മധുരവും ഇനി ഒരുപക്ഷെ മലയാളി കുട്ടികൾക്ക് തിരിച്ചു വരുമോ എന്നറിയില്ല. അത്രമാത്രം നമ്മുടെ മാവിനങ്ങളും സംസ്കാരവും നാട്ടുമ്പുറ നന്മകളും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ കൂടി കുട്ടികളോട് ഇനി നമുക്ക് ക്ഷമ ചോദിക്കുകയേ നിവർത്തിയുള്ളൂ. മാമ്പഴക്കാലം അവസാനിച്ചിരിക്കുന്നു. വാങ്ങുക, കുടിക്കുക, പുറത്തേക്കെറിയുക, ജീവിതം നിറച്ചൊരി കൂടുകൾ നാളേക്കില്ല എന്നൊരു പുതിയ കവി പറഞ്ഞതുപോലെ, ഇന്ന് മാമ്പഴമെന്നാൽ കുട്ടിക്കറിയുന്നത് ചതുര രൂപത്തിലുള്ള പ്ലാസ്റ്റിക് കൂടുകളിലെ രുചിയാണ്, പ്ലാസ്റ്റിക് കുപ്പികളിൽ അടച്ച മഞ്ഞ ദ്രാവകത്തിന്റെ രുചിയാണ്. പണ്ട് തിന്നാലും തിന്നാലും മടുപ്പ് തോന്നാത്ത, കുടിച്ചാലും കുടിച്ചാലും പിന്നെയും കുടിക്കണമെന്ന് തോന്നുന്ന മാമ്പഴത്തിന്റെ രുചി ഇന്ന് ഒറ്റ കവർ കുടിക്കുമ്പോഴേക്കും ചെടിപ്പായി അറപ്പായി മേലോട്ട് തിരിച്ചു വരവായി.

0: ഒരു ഓക്കാരമായി നമ്മുടെ രുചിയും മണവും മാറിക്കഴിഞ്ഞിരിക്കുന്നു. അന്നാറക്കണ്ണന്മാർ ചിലയ്ക്കുന്ന 1000 കിളികൾ മാമ്പഴം കൊത്തി തിന്നുവാൻ ആർത്തലച്ചെത്തുന്ന നാട്ടുമാവിന്റെ വശ്യ മധുരമായ ഓർമ്മ നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ ലഭിക്കാനാണ്? പുതിയ തലമുറ ജനിച്ചപ്പോൾ തന്നെ കണ്ടു തുടങ്ങിയത് ചതുരക്കൂട്ടിലടച്ച മാമ്പഴ സത്താണല്ലോ. വിവിധ രാസവസ്തുക്കൾ നിറച്ച ഈ മാമ്പഴ സത്ത് കുടിക്കുന്ന കുട്ടികൾക്ക് പണ്ട് കേരളത്തിന്റെ ഗ്രാമീണ പ്രദേശങ്ങളിൽ വളർന്നു വന്ന നാട്ടുമാവിൽ നിന്ന് കാറ്റടിക്കുമ്പോൾ ഉതിർന്നു വീഴുന്ന മാമ്പഴത്തിന്റെ മണവും രുചിയും അന്യമായിരിക്കും. അതുകൊണ്ട് തന്നെ മാമ്പഴക്കാലത്തിന്റെ സ്മൃതിക്ക് മണമുണ്ട് എന്ന് പറഞ്ഞാൽ പുതിയ കുട്ടികൾക്ക് എങ്ങനെ അത് മനസ്സിലാകും എന്ന് അറിയില്ല. എങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇപ്പോഴും മൂക്കിൽ നിന്ന് കുടഞ്ഞെറിയാൻ കഴിയാത്ത തരത്തിൽ രൂഢമായിരിക്കുന്ന ഒരു മണം നമ്മുടെ ബാല്യകാല മാമ്പഴക്കാലത്തിന് ഉണ്ട്. ആ മണത്തിലും ആ മാമ്പഴക്കാലത്തെക്കുറിച്ചുള്ള വിചാരങ്ങളിലുമാണ് എത്ര വാർദ്ധക്യത്തിലെത്തിയാലും നാം പിന്നെയും ഉള്ളിൽ കുട്ടികളായി ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരിക്കുന്നത്.
1: കൂട്ടുകുടുംബവും വിശാലമായ മുറ്റവും തൊടിയുമൊക്കെ ഉണ്ടായിരുന്ന നിറവിൽ നിന്നും അണുകുടുംബങ്ങളിലേക്കും മണ്ണ് കണി കാണാത്ത ഫ്ളാറ്റുകളിലേക്കുമായി ചേക്കേറുന്ന പുത്തൻ ജീവിതശൈലിയിൽ നമുക്ക് നഷ്ടമായവയിൽ മാവുകളും മാങ്ങയുടെ ദശാപരിണാമങ്ങളും കൂടിയുണ്ട്. ശവദാഹത്തിന് പോലും ഇന്ന് മാവിൻ വിറക് കിട്ടാനില്ലാതായി. മാവുപൂത്ത പൂവനങ്ങൾ എവിടെയെന്ന് തിരയുന്നവർ ഇപ്പോഴുമുണ്ടോ? ഉണ്ടാവാനിടയില്ല. നാം അങ്ങേയറ്റം പ്രായോഗികമതികളാണ്. വീഞ്ഞപ്പെട്ടിയിൽ വയ്ക്കോലിനുള്ളിൽ അടുക്കി അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് മാങ്ങ വരുമെന്ന് നമുക്കറിയാം. വില അല്പം കൂടിയാൽ എന്ത്? കയ്യിൽ പണമുണ്ട്, വാങ്ങിക്കഴിച്ചാൽ മതിയല്ലോ. ഒരു മാവിൻ കൈ നട്ട് നമ്മുടെ വീടിന്റെ കോൺക്രീറ്റ് മുറ്റം ഇല്ലാതാക്കണ്ടല്ലോ എന്ന് നാം ചിന്തിക്കുന്നു. അപരിഷ്കൃതമല്ലേ ഈ ഫലവൃക്ഷം നടലൊക്കെ? അന്തരീക്ഷത്തിൽ മാത്രമുള്ള നൂറുകണക്കിന് ആധുനിക സങ്കല്പങ്ങളെ സോഫ്റ്റ്വെയർ ബിസിനസ് വഴി യാഥാർത്ഥ്യമാക്കി ലോകത്തെ മാങ്ങ മുഴുവൻ വാങ്ങാൻ പണമുണ്ടാക്കിയാൽ പോരെ എന്നാണ് മലയാളിയുടെ പുതിയ മനോഭാവം. എങ്കിലും ചിലപ്പോഴെങ്കിലും മാഞ്ചുവട്ടിൽ വന്നു നിന്ന് പഴുത്തു നിൽക്കുന്ന മാമ്പഴം നോക്കി കൊതിയോടെ പറവകളോടും അണ്ണാറക്കണ്ണനോടും ഒന്ന് താഴേക്കിട്ടുതരാൻ പറഞ്ഞ ഓർമ്മകളിലേക്ക് മനസ്സുകൊണ്ടൊരു മടക്കയാത്രയ്ക്കെങ്കിലും ഉപകരിക്കട്ടെ ഇന്നത്തെ ഗ്രാമകേരളം.
2: ഒരു മാമ്പഴക്കാലത്തിന്റെ മധുരസ്മൃതികൾ. ചിത്രീകൃത പരിപാടി സമാപിക്കുന്നു. രചനാ നിർവഹണം മുരളീധരൻ തഴക്കര. ആഖ്യാനം സജീദേവി.
3: ലളിതഗാനങ്ങളിൽ ആദ്യ ഗാനം പാടിയത് ഭാവന രാധാകൃഷ്ണൻ.

ബ്രഹ്മാനന്ദൻ പാടിയ ഈ ഗാനത്തോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ ഉച്ചയ്ക്ക് 12:30. നന്മകൾ നേരുന്നു. ഹൃദയപൂർവ്വം, ദീപ ടി.